0: എറണാകുളത്തെ ലോറൻസ് പ്രൊഫസർ കീതുര കിണ്ടിക്ക് ലൈബ്രറി നോക്കനാകലെ പോക്കന്നല്ലേ നമ്മ അണ്ടമ നോഹ നഗത പെയ്റ്റ് ഒബർ നഗനെ മീറ്റോ നാക്കൈതഞ്ഞ മലസരിയനി ഒലശ്വലക്കഞ്ഞ ഇബരി നസീഞ്ചരി കിശിരുന്ന നാഗരക്കാറ്റി ബാഹോലശ്വലക്കഞ്ഞ പേനു നാഗലോ പെഞ്ഞ ഗോപ്പൊളിരിക്കിരിക്കി ഏകാക്കെ ബേക്കുനാകൊളിരിക്കിരിക്കി ഒബർ മിറ്റിയം കർഹിഷം എറണാലിലോ പോക്കിന് നാഗോ രണ്ട് നമ്മ അണ്ടമനോ പെമ്മിരസ് നാക്കുഞ്ഞല്ലി മല്ലിയലോ പെഞ്ഞ ഗോപ്പറക്കി ഏർനാഗ കുല്യ ഓ പെഞ്ഞു ലൊശ്വലി മെരിഞ്ഞ മാണ്ടമനോ ആ പെക്കൽ ബാ നിങ്ങ നാക്ക ഗ്രനാക്ക ബഗ്ര നാഗർ ബാത്തൊക്ക ടെങ്കരകി നമ്മ അണ്ടമനോ.
1: Wale ambao wanataka kwenda kuandamana, katiba imekubali mtu yote kujieleza, lakini hakuna ruhusa kuumiza haki za wengine, kuvunja maduka, kuumiza wananchi, kupora mali yao. Hakuna ruhusa kikatiba kufanya hayo mambo. Kwa hivyo mimi nataka niwahakikishie kwamba usalama wa kila mwananchi utahifadhiwa, usalama ya mwandamanaji, lakini pia usalama ya mtu ambaye ni mwenye duka, usalama ya mama ambaye ako sokoni, usalama ya msafiri utadumishwa kuhakikisha kwamba kila mwananchi anaendelea na shughuli zake. Na mimi nasema wenye kuleta hii kuticha hii walikuwa nasingizia mswada wa fedha. Sasa mswada wa fedha hauna chochote ambacho kinaweza kuzungumziwa. I wonder what else is making those who had called for those protests to continue.
0: Olen nuoraga yene ja hei sigonga nake kulli ari gogle serikali mandamana rendu nagal hari jo mer nagan go na dungi do den garage meiti nagan thoroni na tiya dulo digri illo dungo ti loro vini le finance bill ogra nagre lo an lo na goti upinzani ayo bunye ina kiposhet.
2: Now that they were not able to point to any section of the bill with anything offensive to the people of Kenya, we also want them to do an honorable thing and call off the mandamano they are saying they are planning. Because that mandamano has no agenda, has no complaint, has nothing. Mandamano ambayo amesema finance bill haina shida kwa sababu tuliwaonyesha haikuwa na shida. Lakini wamesema hata kama hakuna shida kwa finance bill tunakutana kwa mandamano. What is this mandamano that is going to be undertaken on 25th? What is the agenda? The truth of the matter is that wanataka kuleta watu kwa maandamano, they will get goons to come and fight, and before you realize it is a curtain raiser for chaos in 2027.
3: Nawaomba tuende kwa shamba, tuende kazi zetu, mambo ya maandamano tarehe 25 tuachane na wao. Yeye akitaka kufanya maandamano apeleke kwake wa Munyoro na asije ku disrupt amani na peace ya Kenya.
4: Mimi kama mama county wa Nyeri na wewe Gekaria MP wa Nakuru, tafadhali ushunge sana sema maandamano itakuwa Nyeri. Nyeri hakuna maandamano, sisi tumefanywa kazi.
0: ഇബിലിന് അകുലിയൻ
5: kuna mambo mengi mazuri.
6: Nataka niseme pole kwa wale ambao walipoteza maisha wakati huu, lakini mimi nataka kuuliza, tukiwa na tena ati anniversary ya kukumbuka mtu ambaye ameaga dunia ili tuje tena tumwage damu, hiyo ni kweli? Mimi nataka niombe, kwa sababu nimeambiwa ya kwamba kuna watu watasafirishwa kutoka kaunti jirani waje waandamane pale kwa town ya Narok. Sisi tuko na shida zetu na tutaki mtu mwingine atuletee mambo yao. Wacha sisi tupambane na mambo yetu na watoto wetu na unemployment na hiyo mambo mengine yote. Lakini mambo ya maandamano, nataka kutoa onyo na niwaombe watoto wetu, siku ya tarehe 25 kwa kaunti ya Narok hakuna maandamano. Hakuna. Mimi
0: finance village ലോറോവിയനി.
5: Kuna mambo mengi mazuri katika hiyo finance bill ambaye hao watu ambao hawana agenda wanaendelea kudanganya watu, na sisi hatutawapatia nafasi kamwe, kwa sababu sisi ni watu tumesoma, sisi ni watu tunaelewa, na tunataka kuongoza taifa hili likiongozwa na William Samoei Ruto kupeleka to another level.
7: Mayan FM.
0: Erigojer gavana ile kaunti ya Kajiado Joseph Olelengo ലോഷവെമ്പരുഗ്നാക്കാ ശുഗലിലെരോ മിഞ്ഞഗ്നാക്കാഗുങ്ങമ്മെ ഓരോ എന്നെഗ്ലാറ്റ് തെൻബോങ്കജിക് ഓരോ മുനാഗ്ലോ ഹൈബലിഞ്ഞനാകൊർ ഗവനയിലെങ്കു എഗ്രനാഗാ ഹെബർ ബർണ്ട് ലോലം.

0: ഉണങ്ങനെ റബ്ബയ്യ സൈലൻഡമ കാജേറ്റ് മോദിട്ടെടുക്കാനുള്ള നിങ്ങളുടെ മരിയം മരി മനുഷ്യോളം ഒന്ന് തുണ്ടുറപ്പും എറസർകലി ഹിമാൻഡ മനോന രണ്ടായിരം കൊല്ലൊങ് അല മിസിൻ്റെ ഇരിക്കുന്ന മുമ്മീറ്റ് നടമ്ഞകി മാണ്ടമാനോ ഹൊറടി ലോങ്കൽ സുന്ദരേ ടിക്കറ്റ മുങ്ങൻ ടിക്കറ്റ മുങ്ങൻ ഒറങ്ങൻ അവൻകും മൊയ് ഹൊർ ബർണുഡ്ലെ ഇഷ്യ ഏജൻസി ഗ്രാഗിനോട് സർക്കാരി തങ്കാ എവിടുങ്ങോട്ടി ലോറോബിയനി ലെ ഫൈനാൻസ് ബിൽ ലമനാകുള്ള ഹോയ് മകനകളോറിനെ സർക്കാരി കഴിഞ്ഞ കൊഞ്ച ഒളടൈ ഐസക് മൗറ ഇബ്രൻ ആകിഞ്ചിരേ ഹെരിവാന സർഗലിം ബറക്കിനോട് ഫേലായി നഗൽ തുങ്ങന പോക്കിനോട് സുബകേ നാഗാജോ എഗർ നാഗസ്വര എഗ്ര നാഗയങ്ങോറോ മെറ എഗർ എഗ്ര എങ്ങോറോ മെറ നസർഗലി തങ്ക മെറ ലസർഗലി തങ്കരക സൊമിറോ നവാല മാണ്ടമനോ എലാരിട്ട് ബോഹുലിയെ ഒയ
1: kumekuwa na watu wakijiuliza itakuwaje kama tunafaa kuwa na maadhimisho ya wale waliotuaga. Na tunasema jambo hili kwa simanzi, tufanye kwa njia ambayo pia tunaheshimu wale watu. Huwezi ukasema kwamba unaadhimisha wale ambao walituacha ilhali unafanya wengine waweze kuadhiriwa. Haiko haki kupiganisha watu kwa kisingizio kwamba unafanya maadhimisho. Na serikali kupitia jopo kazi lake imeweza kutoa muongozo wa wale ambao wameadhirika kutokana na majanga kama haya, na zaidi ya watu karibu 3,000 wameweza kujisajili kupitia kwenye ile tume, kupitia kwenye tume ya haki ya za kibinadamu KNCHR, na 1,500 wameweza kudhibitishwa karibu kwamba wao kile ambacho wanachokidai ni cha haki, na serikali imetoa muongozo wa vile ambavyo watalipwa fidia. Kama ni mauaji milioni hizi, kama ni kupigwa, kama ni kubakaji, yote iko hapa, na tuna shilingi bilioni 2 ambazo mheshimiwa rais alitangaza wiki iliyopita, na hivi karibuni wataanza kupokea zile pesa.
0: Eronagor ministra shigera marade hola sawingi siya yere to lo show Geoffrey Roku la sanko osisho nagere sergali joge sabuna ninga malmalanyi e balina ka do gala mana garo batan sedi e serkani teni bo e rubara no pen tan kra gidi na kil e eti o yira sabu ken man ka malmal e sey tin serkali negra na khaira de jo ingi siya yere.
2: I'm very delighted to join you today as we commemorate Africa Public Service Day 2026. This annual celebration provides an opportunity to recognize the critical role of public institutions in advancing sustainable development and improving the quality of life of our citizens across the continent and indeed across the Republic of Kenya. This year's theme, enhancing public sector institutions and empowering multi-sectoral partnerships to achieve universal water availability and safe sanitation by the year 2063, is both timely and forward looking. Water and sanitation are the art of sustainable development. They influence public health, food production, industrial growth, environmental conservation, urban development, and social equity. The availability of these services determines not only the well-being of citizens, but also the competitiveness and prosperity of nations.
0: Para ngini dumira nayo kula mala majene fem ton do rabu he mu ipna bom pointi na na bishana majene fem na na maga jore na baya na ge sana bishana na ndo gina ka to milo mon ton ko rogi ka ji timo de to liken.
3: It's now time to enjoy Hookup Legit ya Entertainment. K24 Plus ndio Hookup Legit ya Entertainment. It's available on all your devices kwa Android TV au Apple TV yako, lapi, tablets ama 10J. Download sasa hivi from Play Store and App Store. Oh yeah, it's free.
4: Kite jaba tubulu zenebo yok ni kitu bulutua
5: Eremaya
4: Kira namba na boto lo sholema
5: Ashamo
4: intubulu yoga Intra yok namba na bo
5: Mayan FM